0: رايت اباتنا هو ميديا ماكس ويفز اريد نوت نغار ارنغ بس ميديا ماكس ويفز كل انجينين بيتوتا برايني ايه ഇതിന് ഞാൻ ഫാസ് നാത്തിന് പോയി പോയി പോയി ഭയങ്കര തികത്തി തികത്തി ഏകാസ്പത്രിനെ താപത്തി അകുന്നുകോട്ട് കഴിഞ്ഞ് തൂകൽ ഇഞ്ഞൊരു എന്നെ മീഡിയ മാക്സ് വേവ്സ് അകോടിയാണ് ഇത് ഞങ്ങൾ മലാസ്മ ഇതിന് റേഡിയോ മുൻ തയ്യാറി ഇതിന് മീഡിയ മാക്സ് വേവ്സ് ഈ കോസ് ലൈവ് റേഡിയോ പോഡ്കാസ്റ്റ് എല്ലാ കിട്ടു നാത്തൻ ഇമ്മക്കിനീക എന്നെ പെരുത്താബ്രൈനിക്ക് വേണ്ടി കഴിഞ്ഞൊരു ലോക അഭിമേദ് ലോകോയ്ക്കാത്തോ മുങ്ങാരെ correct kwa genge kitio *441# miten ba tinungungi ni otona gunguni ko chine tum kai nyorugi ni chengu tututi nyorugi agnye no lambo ndo nyogo gechi lidio *441# books number 1
1: away number 6
0: away number 6 chengenge agigeri le tos inyoru silinga da miten borat et gange ten silinga no away
1: 300,000
2: Mosta Mungaret Eng Emo FM Ninyo Tugul
3: Chamge kastende nyo ngwi tugul limite Ago itaga teng logo yoga mungaret Kongete Emo FM Nesoma nun kwane Stanley Arab Sugut Kago mwa kimunga motinik Chetinyege ago langune tabu chumi Gole chope takaldae tabu watuldo liwek Chemoiti tatin kubiru tiet no Eng tetu chetap serekali Nemokchin kego ger gole Kabit amitwagik chiyame eng emet Komat kabit rerunet Aget tugul eng kenyit aget tugul Juta ko logo yoke Kupun kimunga motinik Chepo ngalegap kwa batishe Takalangune tabu chumi Kupun county nebo wasingishu Kondochin Justice Matelong kubun komasta nebo Kiplombe en county nebo Uasin Gishu. Kamwa ine ngaleju betushe kengringen ya tap konam ofisa e kibwa ribse tap kaliet piksisit ya giginyor chigato dole yuek chema ititoti ine che itelolotunwek elifushe kangwane en komasta nebo Kabenez en komasta apsoe en county nebo Uasin Gishu. Olegewek chikongo ya ofisa e kibwa ribse tap kaliet en chigilishet negiai kot konam pichotok chega magole kuindoy ole ngoy ago takin asenet kabatige en komasa tag.
4: Mwaka huu tume weza kuadhiriwa sana pakubwa na janga la drought. Na utakundua ya kwamba production ya wakulima itaweza kureduce by over 60%. Naomba sana serikali yetu kupitia kwa wizara ya kilimo waweze kureduce na kupunguza bei ya fertilizers pamoja na seeds hata ikiwezekana kwa zaidi ya 50% ili wakulima wetu wote waweze kurudi shambani, waweze kuendelea na kazi ya ukulima, wazidi kulisha taifa letu la Kenya.
3: Kusubkang nato kates kutikoni nekabati kuchibili tu enga sarta agatugul nebo aletab katuldole yuega kesweg asime butiemestete nebo kaberberi kiyogu jatak che imuch kogaji chek asenet no. Kates kusami chek ogir gole katak chige minuti keter terchin che imuch korurio enga sarta nenwa che nebo ato arawek somog asimanyor asenet no ndawendi gotkopet ropta kuhuyo goge baurian chenginguni nagobit asenet no enga kabatishet nebo bandek yagongopet ropta eng emi.
4: Naomba sana wakulima wetu wote ya kwamba wanapoenda kununua fertilizer sama seeds pale sokoni waweze kuhakikisha kwamba wananunua fertilizers ambazo zimehakikishwa, zimethibitishwa na zimetiwa sahihi na agencies za serikali kama vile Kenya Bureau of Standards.
3: Eng kasarata ko kakogone cherset kimngamotiot nebo ngalekab insurance eng kampunit notok nebo AAR Insurance notok ko CEO